0: സൂചിക്കിരുത്തി, ഇടത്ത് നേരെ എടുത്ത് സൂചിക്കിരുത്തി, വലത്ത് നേരെ തിരിഞ്ഞിരയാടി സൂചിക്കുന്നു.
1: മലർ നിർത്തി കൈവിരിക്കുന്നു.